അത് അപ്പേ ആദരണീയ യാലുവയ്ക്ക് ബർത്ത്ഡേ കേക്ക്. കോമത് വിഷ്ണുക്ക് റൈന്നേ. അപ്പേ സുജാണി ചന്ദിമ അത് കീവനി ഉപാന്തിനെ തന്നെ മുറട്ടു ഇന്ന അഭിവാഹം. അപ്പേ സുജാണി ചന്ദിമ അതെയാകെ ഉപാന്തിനേക്കുള്ള മെസ്സേജ് കക്താറതിനോ സുബ ഉപാന്തിനെയാക്ക് വിവാ സുജാണി. നെറ്റ് എഫ് എം ടീമേക്ക് അപ്പി ഹെമോമ ഒയാട്ട് സുബവത്തനോ സുബ ഉപാന്തിനെയാക്ക് വരുന്ന കേള കോൾ കറബു കട്ടിയ ഏതുള്ള ഇന്നവാ സെറ്റ് കാക്ക് ഇന്നവ ഇതിന് നാം കിയണ്ണ തീയണോ കണ്ണൻ തൊട്ട ബെത്തർ എന്ന ഹതന്നെ കണ്ണത്തോട്ട കണ്ണത്തോട്ട കേ ഇന്ന അപ്പിട്ട് ഇഹലഗാമ ബേക്കറി റസിക അയ്യ ആനന്ദ അയ്യ രാജയ്യ ഇന്നവ കീല അപ്പിട്ട് കോൾ എക്കാക്ക് ദുന്ന ഗൊഡക് ആദരൻ കട്ടിയ മേക്കത്തു കറകണ്ണൻ ഹമ്പേഗമു ഇന്ന അപ്പേ സേപാലിക കഥാകര ഇട്ട് പാസ് കഹവത്ത് പ്രസാദ് മോട്ടോർസ് കെ വിനീത കഥാകര എത്ര ഇന്ന സെറ്റ് കം എക്കത്തു കറകണ്ണ ക്യൂ ഇസറു റമുക്കൻ ഇന്ന കഥാകരേ ഇട്ട് പാസ് അപ്പേ കലുത്തർ ഉഗ്ഗൽ ഗൊഡ ഇന്ന കഥാകര റോബർട്ട് ദിമിൽ എവായി പൗലി ഹെമോമ എക്കത്തു കറകണ്ണ കീല തമായി ക്യൂവേ റൈഗമ ഗലേ കടേ ഇന്ന അഭിവാഹം അപ്പേ സരച്ചന്ദ്ര ഡയസ് അയ്യ കോല്ലെ കക്തുന്ന സുപുർദു വിധിഹട്ടമ കഥാകരല ഇതിൻ മട്ടോയാഗൻ സന്തുദട്ട ഹന്ന പ്രശ്നക്കു ദുൺ സന്തുദട്ട ദിന്നങ അമാറു പ്രശ്നയാക്ക് അപ്പേ സരച്ചന്ദ്ര ഡയസ് അയ്യ മട്ട ക്യൂവേ ഇട ബസ്സേ വിമൽ അങ്കൽ കഥാകര ബൊറുലെസ് ഗമു ഇന്ന കാലെ കട ബസ്സേ റന്തിക കേക്ക് ഷോപ്പ് എകയിൻ തന്നെ അപ്പേ വാഹകൻ ഇന്ന വ്യാപാരി ഇവിട കാതരി എക്കത്തു കറകണ്ണവ ഇട ബസ്സേ ന്യൂസ് നിയർ ഇന്ന അപ്പേ ഗീതിക നയന സുജീവക്ക ഇനോകാനാംഗി ശ്രീയാമാല അന്തോണി ഇടവസ്സേ പ്രിയന്ത മോട്ടേഴ്സ് പ്രിയന്ത ഇറങ്ക മോട്ടേഴ്സ് ഇറന്ത് എട്ടിമുള്ള പൂജനീ സാറങ്ക ഫാഷനെ കട്ടിയ എകതുകരകാണ കേല ക്യൂ മാരകമിതാൻ ചാന്ദനിയാക്ക കഥാകര മഹത്തയാ ദുവ പുതാല ദിന്ന ഹെക്കട്ടിയ വകേമ തമായി മഹാരഗമ ദിക്വെല്ലെ ഗംപൊല ഇന്ന യാലു ഹെമോമ ഇക്കതു കരകാരണ ക്യൂവ മഹാവതുകലകമിന്ദങ് അപ്പേ ചിന്തക സമ്പത് കഥാകര സൂര്യവലിയനാരാച്ചി അയ്യ കഥാകര ഇടബസ്സേ മൊറപിടിയ മണല്ലക്കത് കഥാകര അമ്മ ഇന്നവാ ഭീംസാര പുതാ ഇന്നവാ കട്ടിയ മിക്കതു കരകാരണ ഹിരി പിട്ടിയ ഗമ ഇന്ദങ് അപേ സൂര്യ കഥാകര നോന എക്കത്തു കറകണ്ണ കീല കിവ അമലാംഗനി എക്കത്തു കറകണ്ണം ഗൊഡാ കാതറിൻ ഇടബസ്സേ ബദുരളി ഇന്ദ ഇന്ദ്രാണി അക്കത് കഥാകര കമ്പുറാവല ഗമേ സിയലുമ ദിനാവായി മൊറപിട്ടിയ തിലകാറാണി വൈ എക്കതു കറകണ്ണ കീല കിവ കമ്പുറു പിട്ടിയ ഇന്ദങ് ദയന ദമയന്തി കഥാകര എക്കതു കറകണ്ണ കീല കിവ സീവെൽ ഗമ സമിതിയ സിയലുമ ദിനാവ് മങ് എക്കതു കറകണ്ണം ഗൊഡാ കാതറിൻ കേകല്ലെ നിദാസ് ഭാവത്തേ അപ്പേ ശാന്ത ടൈലേഴ്സ് കെ ശാന്ത അയ്യ കോമത അമതക കറാണി വാട്സ്ആപ്പ് മെസ്സേജ് ഹേക്കും ദാലതി മുടാത് വിയങ്ക ഹോട്ടലേ നിലു നദി തിന്നവ എക്കതു കറകണ്ണ കേല കിവ ഒന്ന് ഹോട്ടലേട്ട് കട്ടിയ കണ്ണവലു അമ്പിലി പിട്ടിയ സീയ കാണുവേ സീത കത് കോല്ലെ കക് ദുണ്ണ പൗലി സിയലുമ ദിനാവ് എക്കത്തു കറകണ്ണ കേല തമായി കഥാകരപ്പു എലാവ് കിവേ ഗുഡ കാതറിൻ എക്കത്തു കറകണ്ണ ഇടവസ്സേ മേ കൗത് പോലെ മകെ ഉമ്മ ഇല്ലല തീയണ്ണി ഉമ്മനേ മകെ ഉമ്മ തന്നെ അപ്പേ ഗിന്ദറി ഗിന്ദറ എന്തേ വഹന്നേക്കട്ടെ ഗൊഡക്കവേല റോയൽ സലൂണിന്റെ കേന്ദ്രം ബുദ്ധികതമായി മെസ്സേജ് ഒക്കെ ദാല തീയണി സുസാന്ത് ജഗത് കല ടീമേ അതൊരു സീലും ഇതിനാ വെക്കത്തു കറകണ്ണ കേനോ പിയദാസ് അയ്യവത് മതക്കറണ്ണ കേല കീനോ ഗൊഡ കാതരൻ കട്ടിയ മേക്കത്തു കറകണ്ണ ഗുഡ് ആഫ്റ്റർനൂൺ ജണിയായേ മാവത് സദ്യരമ അഹഗണിന്നഹന്ത എക്കത്തു കറകണ്ണ സിന്ധുവകട്ട് ഏമ കീല കീല തീയണി അപ്പേ സീതുവിന്ന ജെസീ ഗുഡ കാതരൻ ജെസി ഒയാ വെക്കത്തു കറകണ്ണ ജ്യോതിബാല മഹത്തയാക്കി സിന്ധുവാക് ദിന്ന കീല റൺഗല്ലിന്ദം സുരഞ്ജൻ അപ്പിട മെസ്സേജ് കാക് ദാല തീനോ അപ്പി ദുന്നണി കളിയും പേയെ എക്കതു കറകണ്ണ കീല തീനോ വൽഗമയിന്ന പൊടിതുവവ് ഹിറ്റ ബസ്സേ ആമേ അതയാകെ ഉപന്തിനി വൽഗമ ഇന്ന പൊടിതുവട സുബമ സുബ ഉപാന്തിനാക് വേണ്ണ കീല അപ്പി പ്രാർത്ഥനാ കരണ ഗാമിനി ബാപ്പ തമൈ വിഷ്കരണ കീല തമൈ മെസ്സേജ് കെ ദാല തീന്നേ ജനീ ലസ്സന സിന്ധുവകട അഭിവാത് എക്കത്തു കറകണ്ണ മേ അവില്ല മീഗമുവേ ടൗണിനെ ഒരുളോസ് കണുവ കാവ് തീന ജയസിരി ബതിക് ഷോപ്പെ സെറ്റ് ഗൊഡ കാതറി എക്കത്തു കറകണ്ണവാ ഇട ബസ്സെ കിരുളപ്പണ സോമാദേവി പ്ലേസ് ഇന്ന അപ്പൊ റംഗനാഥ് സുബുറു വിധിയടം അത് മെസ്സേജ് കാക്താല തീന പൗലെ സിയലുമ ദിനാവായി അപ്പൊ ഈ സെറ്റകായി എക്കത്തു കറകണ്ണ കീഴത്തമായി റംഗന ബ്രോക്കിയെ ഗൊഡ കാതറിൻ സെറ്റകം എക്കത്തു കറകണ്ണൻ ജനിമല്ലി സുബദ അവസാഖ് ഹാലിയ ഗൊഡ് ലക്ഷ്മൺ തമായി മെസ്സേജ് ദാണ്ണി ചന്ദ്രസിരി ചന്ദ്രസിരി സമഗ് വത്തേകമ സനത് കടേ വിമല സിരിവായി സിയലുമ ദിനാവായി എക്കത്തു കറകണ്ണ കീഴത്തമായി അപ്പിട്ട് കിയാണേ ഹായ് ജനി അഭിവാദ് സിന്ധുവകട്ട് എക്കത്തു കറകണ്ണ കീഴ അപ്പിട്ട് മെസ്സേജ് കാക്താല തീയന വാ കരദന ഇന്ദങ് കരദന ഇന്ദങ് അപ്പിട്ട് മെസ്സേജ് ദാറതീൻ പ്രിയാഞ്ജിത് വൈഫ് ഹസിത ചൂട്ടി ധോണി അനഗി മേ ഹെമോം എക്കത്തു കറകണ്ണ ഗുഡാ ഖാദറിൻ മേ സിന്ധുവട്ട് ഇന്ത്യാവിത് മങ്കേന സിന്ധു കേണോ